ഓ പാണ്ഡുരംഗ വൃന്ദാവന വിഹാര കൃഷ്ണ മുകുന്ദ രേ പല്ലി ബാല വെങ്കടേശ ദ ഇന്ന്യൂമറബിൾ നെയിംസ് ഓഫ് യോർസ് ഈച്ച് നെയിം എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ ഇസ് ബട്ട് വൺ ഫാസറ്റ് ഓഫ് യുവർ ഓംനിഷ്യന്റ് ആൻഡ് ഓംനിപൊട്ടന്റ് ബീയിംഗ് ഇറ്റ് ഇസ് ആർ അറ്റംപ്റ്റ് ടു കോംപ്രിഹെൻഡ് ദ ഇൻകോംപ്രിഹെൻഡബിൾ ആൻഡ് എക്സ്പ്രസ് ദ ഇൻഎക്സ്പ്രസിബിൾ As in your own words, Swami, Namasmarana is the only path to redemption in this Kali age. May we all sing your names forever.